ഈ ദേഹമോ കൂട്ടകൃഷ്ണ മഹേശ കോടേന്ദ്ര ബ്രഹ്മഗതേ രാവസസ ക്രൂര ജലേ സുഹര രാമകഥ ജുഗ ജുഗ അട്ടൽ സബ്ഗു ഭാഗത്ത് നേത്ത് സ്വർഗ്ബാസ് രഘുബർ കര സഗരീപുരി സമേത് ചോപ്പൈ ജോ ഏ കഥ സുനെ അർഗാവ ദൂപാവതേ നികടന ആവ മിഷൻ ഭഗത് കി ഏ ഫല ഹോയി ആദ ബ്യാദ ശബ് സകേ ന കോയി സമ്മത സത്രയ സഹസ പചാവന ഹാഡവതി പ്രഥമ സുഖദാവന ത്വ പ്രസാദ ഗർ ഗ്രന്ഥ സുധാര പൂല പരിലോ ലേഹോ സുധാര ദുഹര നേത്ര തുങ്കേ ചരണ തർ സ്തദ്രവ തീരതരംഗ ശ്രീ ഭഗവത് പൂർണ കീയോ

സൗഭ്യപരമയാ ബ്രഹ്മജ്ഞാനി തേ കാശുപുരാനാഭയാ ബ്രഹ്മജ്ഞാനി സദാസം ദർശി ബ്രഹ്മജ്ഞാനിക്ക് ദൃഷ്ടമർത്ഥ ബർശി ബ്രഹ്മജ്ഞാനി ബന്ധന്തെ മുക്ത ബ്രഹ്മജ്ഞാനിക്ക് നിർമ്മല ജുക്ത ബ്രഹ്മജ്ഞാനി കാ ഭോജന ഗ്യാൻ നാനക് ബ്രഹ്മജ്ഞാനി കാ ബ്രഹ്മത്യാന ബ്രഹ്മജ്ഞാനി ഏക പ്രയാസ ബ്രഹ്മജ്ഞാനി കാ നഹി വിനാശ ബ്രഹ്മജ്ഞാനി കാ ഗരീബി സമാഹ ബ്രഹ്മജ്ഞാനി പരപുകാരോ മഹ ബ്രഹ്മജ്ഞാനി കാ നാഹി തന്ത ബ്രഹ്മജ്ഞാനിലെ താപ്തബന്ധ ബ്രഹ്മജ്ഞാനി കോ സ്വഫല ബ്രഹ്മജ്ഞാനി സഫലഫല ബ്രഹ്മജ്ഞാനി സംസ്

തമിഴക ധർമ്മരായ ദേശജായ പ്രഭു കൃപാതെ ബന്ധം തൂട്ടായ ഗുരുപ്രസാദനാനകൂട്ടായ സഹസ് കട്ടേ ലാക്ക ഉടത്താവായ തൃപ്തന ആവേ മായ പാശേ പാവേ അനുഗോക് ഭിഖ്യാകെ കരന തൃപതാവായ ഖപുഖംമര ബിനാ സന്തോഖ നഹി കൗ രാജ സുഭന മനോർത്ഥ ബ്രേഥേ സുഭകാജയ നാമരംഗ് സർവസുഖോ ബട്ട്

ദിവസം സുനയായ ഈശ്വരപരമാനന്ദ് സുനയായ മുഖ സാല ഹനുമാന്ത് സുനയായ ജോഗ ജുഗ് തനപ്പിഹിത്